ോട്ടിയ പവർ സുപ്രി ടാഗ് സഹ ഗ്രാൻഡ് സുപ്രി ടാഗ് സുപ്രി റിമോട്ട് എൻ എൽ ബി

അധ്യാപനം സന്ദഹാ വെടിതുറ അധ്യാപനം സന്ദഹാ പെമിനിയായിട്ട് പാസു ഓകെ സിത്തേ അതിവന് സക സാഹിത്യ സഹ അനാഗത ബലാപുരത്തു സാഹിത്യ സിത്തുവിലെ സമുദായ മേ ഗേയം പ്രകാശിതായി ഇതിൻ സ്വഭാവിത ഗീതേ രസസ്വയാന ഒബട്ട് മെയത് അപൂർവ ഗീയ ക്യാ മാഹിതനായി.

ശ്രുതി ഭൂമിശ്രുതി സുനിൽ ഇന്ദ്രസിംഹ പ്രവീണ ഗായന ശില്പിയാണ് ഒബുത്തുമാതാപി ഗൗരവനീയ അറിവ് പിടിയറകനവിത് സന്തതിയധാര പ്രാസാംഗിക സജീവക്കരണേ എലസിൻ അപൂർവ ഗീതാവലിയക്കിൻ അതീതമതക്കൻ അവധിക്കറവിൻ എലസിൻ രസകൻവ സംബന്ധൻ സുനിൽ ഇന്ദ്രസിംഹ മത്തുമനെ അഭി നവതത് മേ സന്തതിയധാര പ്രാസാംഗിക സജീവക്കരണ വേദിക്കാവേശിട്ട് മുണഗഹമോ ഒബുതുമാൻഗെ അരുദ്ബര ഗീതാവലി തവത് രസമതക്കെ അന്ന് അവധിക്കറകാൻ ഭൂമിശ്രുതി പ്രസമത്തുനേ അപേ സുനിൽ സ്വരേ എലസിൻ ഹരി അപൂർവട്ട രസഗാനോ മേ സന്തതിയധാര പ്രാസാംഗിക സജീവക്കരണ മിളക രസഗാനോ അന്നിട്ട് അപ്പി ആരാധനാ കരമായിട്ട് ഇട്ട് മത്തിൻ അപ്പട്ട് മേ ആദരണീയ പ്രസംഗി ഉപലങ്കട്ട് അരങ്ങനെ അനുഗ്രഹയക്കത്തു കരണ് അനുഗ്രഹക ഭവത്തുൻ പിലിമതവത് സിഹിപത് കരാന്നിട്ട് ഊണ് ആദരണീയ വസവത്തുനെ അപ്പിട്ട് അനുഗ്രഹയക്കത്തു കരാന്നിട്ട് എൻ എൽ ബി അപിത്തെ കത്തൽ ബന്ധകരിയുന്നു ോട്ടി ഹത്തലി ഹത്താക്ക് വകേമ റുപ്യൽ കോട്ടി വിശി തുനക്ക് മെതെക് ലങ്കാവി ദവന്തം സുപിരിതയ ദിക്കിന്മ റുപ്യൽ കോട്ടി ഹത്തേവാക് ദിനാദു ലങ്കാവി ഇക്കമ ലുത്രയെ വിന്നെ എൻ എൽ ബി മെഗാ പവർ മുതൽ ഹീനെ വകേമ സുപിരി മോട്ടോർത്തേക്ക് ഹീനെ സബാക്കർ ഗാന റുപ്യൽ ഹത്തലിയക്കട്ട് സുപിരിതയാകി തുനക്മ ദിന ലങ്കാവി ഇക്കമ ലുത്രയെ വിന എൻ എൽ ബി മെഗാ പവർ ഒബത് അദമ മിലതി കന്ന ജാതക ലുത്രയ മണ്ഡലെ തമായി മതാക്കരീമ ഈ വകേമ തമായി അപിട അനുഗ്രഹയക്കതു കരാന്ന് മാർക്സ് പെൻ ഹോൾഡിംഗ്സ് ആയതിലെ അങ്കയ്ക്ക് ഡോമ വീകുട്ട് യന്ത്ര ഗെന്നു ഉദാഹരണം മാർക്സ് പെൻ ഹോൾഡിംഗ്സ് പറ്റി ദെൻ ഡോമ കളുവട്ടി വത് കിരിമേ യന്ത്ര കെണ്സഹൽ വെൻകര ഗനിമേ യന്ത്ര ഇവകേ മതമായി സഹൽ എസറും കിരിമേ യന്ത്ര എതുളു സഹൽ നിഷ്പാദന സദാവാശ്യ സീലു യന്ത്ര ഉപകരണ എക്കമ വഹലാ കെട്ടി ലബാകാൻ ഒബട്ട ഹക്കിയാവത്തീനോ മീ യന്ത്ര ഒബട്ട അവശ്യ ധാരിതാവങ്കിൽ ലബാകനിമേ ഹക്കിയാവത്തീനോ നമ്പർ 31 എൽഹീന പാര മഹർഗമ കീന സ്ഥാനേ തമായി മാർക്സ് പെൻ ഹോൾഡിംഗ്സ് ആയതിൽ സ്ഥാപിത കരല തീനി വെഡി വിസ്തര സദാ ബിന്ദു 1176 579 കഥാ കരാ ഏ പിൽബദവത് ഭൂവാദരൻ സെനിഹസിൻ സിഹിപാത് കരവിൻ അപി നവതത് പ്രസംഗ്യ സമഗിന് നെകത്വേമു സുനിൽ സ്വരേൻ ഹരി അപൂർവട്ട രസഗന്നുനു മേ സന്തതിയധാര പ്രാസാംഗിക സജീവക്കരണേ അഗേ ഹലിൻ അപി നവതത് രസവത് കരാന്നിട്ട് സൂതാ അപേ രട്ടെ സിംഹല സ്വഭാവിത ഗീതേ ദിവന പരമ്പരാവേ നിയോജനയാക് ഹയ അഗേ ഹലിനോത്മ ഒബ അരുദ്ബര ഗീതാവലിയാക് ഗായനാ വിളാ തീരണം എ വിവിധ സ്വര പരാസയൻ തുല വിവിധ സംഗീത ഹെടത്തലയൻ തുല അപ്പിട്ട് ഹരി അപൂർവട്ട രസവത്വ വിന്നിന്ന് പുലുവാൻ ഇതിൻ അയറ്റ നവതത് മീ ആദരണീയ അറിയുമ സന്തതിയധാര പ്രാസാംഗിക സജീവക്കരണേ രസഗാൻവാനിട്ട് അപ്പി ഹോന്ദാത്പു സംപ്രസാദ ആക്കിക്കരമോ മീ ആദരണീയ അറിയുമ നെലു അധികാരി പ്രവീണ ശില്പിനെ ഉപതുമേതായി നവതത് വേദിക്കാവട്ടെ